0: മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. ഇതിങ് ഇതിങ് അതത്തു എന്നത് വകയത് എന്നത്തേക്ക്
0: ചോക്ലേറ്റ് തുണക്.

0: ഇഷ്ടം ഉദയം വെച്ച് ഈ ചോക്ലേറ്റ് കണ്ണ്
1: ഓണേത് കണവാക്കിയ പെണ്ണല്ല കണ്ണിപ്പേൻ എത്താൻ ഹിതരുതൊത്തേ
0: കവി ഇഷ്ട ചോക്ലേറ്റ് ഹമ്പുണേ ആണ് ഇപ്പത്തെ എത്തിയ സ്റ്റുഡിയോ സ്റ്റുഡിയോ
1: മേതറാങ്ലാങ് എന്ന അതന്നെ ഇത് റത്തറാങ്കിയല്ല
0: ചോക്ലേറ്റ്
1: ബലാനൊക്കെ മമ കിയാന്നേ മേതറാങ് ലാങ് എന്ന അതാന്നെ ഐതക്കിയല്ല അപ്പൊ ലിസ്നേഴ്സിലേക്ക് മങ്ങിക്കത്ത് കരകാനൊക്കെ കിയാന്നേ ഏക്കി ഇവനെ പെത്തകിട്ടേ ഗാമിനി കരുണാജീവ് പ്രിയന്ത ഇന്നോ അതിനിയായങ് ഇരുപസപ്പി പുഷ്പ ഇന്നോ കലവാനിങ് ഹസ്ബൻഡ് പ്രിയന്ത് ചൂലനി അച്ഛനി അപ്പൊ ഇതെന്നവത്തുള്ളു ഹെമോമ എക്കത്തുകരാണെങ്കിൽ ഈട്ടപ്പാസ്സേ ഇന്നവാ ഗുഡ് മോർണിംഗ് കില മെസ്സേജ് എക്കക് ദാലാ തേനവാ കൗദുമേ വീര സൂര്യ ഗുഡ് മോർണിംഗ് ഒന്ന് ലസ്സന മൽപ്പ കുറക്ക് വല തേനോ കളുത്തര ചന്ദി കേല തേന ഒന്ന് അപ്പൊ ഇതെന്നവാ തെക്കത്തു കരകാന്ന കേല സുഭമ സുബു ദേശന കേല തേനോ ഇട പസ് കൗതുമേ സുഭമ സുബു ഇരിദാവക് കേല ദാലാ തേന ഹാപ്പി സൺഡേ ഇട്ടപ്പാസ്സേ ഇന്നവാ അപ്പേ രേണുക ഇന്ന അപ്പൊ തെക്കത്തു കരകാന്ന സുബുദാസനക്കേവരേണുക ഒന്നൊയാവാത്തേക്കത്തു കിടക്കുന്ന അപ്പൊ അനവാ ലസ്സന സിന്ധു ആണ്.

ഹിന്ദി സിന്ധു അക്കോണി കേളെ ഇല്ലുവാണേ കാട്ടിയ ഒന്നേ കാട്ടിയ വെണുവേന്മതമായി മേ സിന്ധുവ തെരുന്നേ സിന്ധുവട്ടെ അന്ന കളി മൺ ടഗ്ഗാലേക്ക് തുക്കറകാനോ തിസ്സ മഹാറാമിതം മറ്റ് വാട്സ്ആപ്പ് മെസ്സേജ് ഒക്കെ ദാലത്തിയ നിമാലിവ് ഇത് പക്ഷേ സുധുമഹത്തെ ഒയാക്ക് കട്ടർ ഇതിന് എന്താണേ ഒച്ചറ കിയവല ഏമ കേല ഹണ്ണി കിറില്ല വളിതാൻ കുമുതു അതെല്ലാം കട്ടർ ഇതേനോ നമുക്ക് ദസനീ പിന്നെ ഗാല്ല ചീന കൊറട്ടു ഇന്താങ് അപ്പേ യമുനാല സന്ധ്യക്ക മെസ്സേജ് ഒക്കെ ദാലത്തിയോ ഹസ്ബൻഡ് പ്രേമരത്ന പുതാ പുതുലക്ഷ ഇവകേമ തമൈ നേതാ ഹിതമിത്തുരൻ സിയലും അതിനാ വെക്കതു കറകാരണ കേല കിവാ ചൂട്ടിമ ചൂട്ടി ബബെ കഥാകരാണ് ഞാൻ വിധി എകതു കറകാരണോ ടഗ്ഗാല യാകെ നമ്മ സയൂന്തി ബോയഗൊഴി തൻ തമൈ കഥാകറേ നിത്തരം അപ്പിട്ട് കഥാകരണ ചൂട്ടി ബബെ ഖരിദ് അമ്മവായി നങ്കിവായി സിയവായി അപ്പച്ചിവായി എയാവായി ഇത് പക്ഷേ മാമ കെണിക്കോട് എന്ത കെണിക്കോ ഇന്നോലു ഏകൊല്ലങ്ങത് മേ സിന്ധുവട്ട് എകതു കറകാരണ കേല കിവാ ഗൊഡ കാതറിയൊകൊള്ളു ഹെമോ എകതു കറകാരണോ മേ സിന്ധുവട്ട്.